തന്നെയും തന്ത്രിയും നാരായണുടെ, ഗുരുവു ചതുവു നാരായണുടെ, യോഗമു യാഗമു നാരായണുടെ, മുക്തിയു ദാതയു നാരായണ.

തന്നെയും തന്ത്രിയും നാരായണുടെ, ഗുരുവു ചതുവു നാരായണുടെ, യോഗമു യാഗമു നാരായണുടെ, മുക്തിയു ദാതയു നാരായണ.